0: ചീർത്തങ്ങളിൽ
1: ഓ
0: നറും സ്വരണിങ് കുത്തു കുത്തു വളങ്ങത്തോക്കോ

നിങ്ങായിട്ടു മാമാസ് കുമ്പളത്തെ പിന്നെ പണ്ടിറോ കത്തിയും പിന്നെ സമീറോണോ Mas, kaya kesemu kula Kang Mas. Akeh para wadya-bala kang tekaning pati aja kelayatan temandang gawe. Kinarto kutapo. Raden Godo wis toko ketaman senjata cakra badar godo rujak pulu. Raden Jaya Kesuma badar senjata merdaging.